0: കരത്തിൽ ചങ്ങാതിയില്ല എന്റെ കരത്തിൽ വില്ലിന് ചിലമ്പില്ല
1: കരത്തിൽ ചങ്ങാതി എനിക്കില്ല എന്റെ കരത്തിൽ വില്ലിന് ചിലമ്പില്ല
0: ഒരുത്തരോട് ചന്ദ്രണമെങ്കിൽ കാവ്യസ്തരങ്കുര പഠിക്കണം
1: ഒരുത്തരോട് എതിർക്കണമെങ്കിൽ കാവ്യസ്തരങ്കുര പഠിക്കണം
0: കാവ്യസ്തരങ്കുര പഠിച്ചുരുത്തമായി തന്നെ പഠിക്കണം
1: കാവ്യസ്തരങ്കുര പഠിച്ചാലും പോലെ ഗുരുത്തമായി തന്നെ പഠിക്കണം
0: ഗുരുത്തമായി തന്നെ പഠിച്ചാലും പോലെ മറക്കുമ്പോൾ കവി യുദ്ധിക്കണം
1: ഗുരുത്തമായി തന്നെ പഠിച്ചാലും പോലെ മറക്കുമ്പോൾ കവി യുദ്ധിക്കണം
0: മറക്കുമ്പോൾ കവി യുദ്ധിച്ചാലും പോലെ ഗുരു നിനക്കുണ്ടെന്നറിയണം
1: മറക്കുമ്പോൾ കുറിച്ചാലും പോലെ ഗുരു
0: നിനക്കുണ്ടെന്നറിയണം